0: ഉണ്ടാക്കുകയാണ്.
1: Engine 92 out of service.
2: Engine 92 out of service, 945.